ബലയിലായി മിഥ്യാതാണ് തന്ന് കൂട്ടാമ സഭായ മിഥ്യാ ഹോമേ മമതാമായ മിഥ്യാ രാജോപന തന്മാൽ മിഥ്യാ ഗാം ക്രോധ വിഗ്രാൽ മിഥ്യാ രാതസ്തി ആശു വസ്ത്ര മിഥ്യാ രംഗസംഗമായ പേഖസ്ത മിഥ്യാ ത്രോമോഭിമാൻ മിഥ്യാ പശുപ്രകർത്തുകുമാൻ അസ്തർ ഭഗത് സാധകി ശർണ് നാനക് ജപ ജപ ജീവ ഹർകേ ചർണ് മിഥ്യാ സർവനപർനിന്ദ സുനഹ മിഥ്യാ സ്പർദർഭഗുഹരേ മിഥ്യാ നേത്ര പേഖത പാർത്ഥരുപാദ മിഥ്യാ രസന പൂജനന് സ്വാദ് മിഥ്യാ ചർണ പർവികാർ ഗോതാവ മിഥ്യാ മൻപർ ലോപ ലുപാമ മിഥ്യാ തന്നെ പാർപകാര മിഥ്യാ ബാസ്ലേദ് ബികാരാ

തന്ന് തന്ന്. കൈകോട് ഖാണിയർ ഖണ്ഡ്, കൈകോട് ആകാശ് ബ്രഹ്മാണ്ഡ്, കൈകോട് ഹുയവതാർ, കൈ ജുഗത് കിന്നോ ബിസ്താർ, കൈബാർ ബസുരോപാസാർ, സദാ സദാ ഏക ഏകങ്കാർ, കൈകോട് കിന്നെ പാപാന് പ്രവൃത്തെ ബ്രഹ്മയ സമാത് പരമേശ്വര കെ പ്യാരേ സലോക കർണ കാരണ പ്രഭ ഏക ദുസര നാഹീ കോയ നാനക തിസ് ബലിഹാരണ ജലധല മയ്യൽ സോയ. അഷ്ടപതി കർണ കരാമൻ കരുണാ ജോഗ ജ്യോതിസ് ബാബ സോയി ഹോ ഖിനമേ താപ ഉധാപനഹാരാന്തരേ കൃഷിപാരാവാര ഉകമേ താര അതറ ഹാവയോകമേ ഉപജയോകമ സമാവയോകമേ ഊച നീച വ്യവഹാര ഉകമ്യാനകരംഗ പ്രകാര കർകർ ദേഖേ അപനി ബഡിയായി നാനക സമ്മേരയാ സമായി പ്രപാവ മാനുഗത പാവ പ്രപാവ ത പാത്ഥർ തരാവേ